0: കിസ്സേ
1: നാല് കാല് പച്ചലിലേ ആ രണ്ട് കണ്ണേ മേച്ചലിലേ എട്ട് ദശ കൂച്ചലിലേ കൈ തട്ടുകിറ ഓസയിലേ ോലെ എങ്കോ അടപാഞ്ചു വരാൻ പറന്നു വരാൻ നമ്മ ദ്വാര സിംഗോ.

ബുംബും മാടി തലയാട പൊണ്ണും പയ്യനോ വിളയാട കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.